0: au mo fakahoko hanga he whakai ke eke mo ha whelafo aki whikau aki mo nofo a kāinga o tau whai I Aotearoa. Me he whakaloloto oi ofa ke he whakaloloto oi a kō tu koe tawha aki whakai ka noa mika ai family koe mauvisone ia. Koe hā beha ngahi isiu o kune wesia ai nofo a kāinga o tau whai he whonuani te mau talanoa ki ai.
1: Oana ngalo, whanongo mai ke he kāinga fo oi Aotearoa. Taimi, whāni manoa, ke he nima nime nima, e fiafitua pure lulu katoa pe, Radio Planet FM.
2: Namaskaram, Nyan Sindhu Punos. Malayalam FM enna nammude community radio paripadiyilekku swagatham. Velliyazhcha vaikitte 7:25-nu Yavaniga enna grahaduritham nirayunna radio nadaka parambariyum thudarnna Malayala ganangalude pinnampura kathakal niranja paattinte katha enna paripadiyum shravikkavunnathaanu. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25-ന് അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.

0: 104.6. Hey, ഇവിടെ എല്ലാം ഫൈബാണ്.
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ദേ, സുഖമായിട്ടിരിക്കുന്നില്ലേ? അങ്ങനെ മിക്സ്ഡ് ഡേ മോർണിംഗിന്റെ ഒരു കിടിലൻ ദിവസത്തേക്ക് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ദേ, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണോ? ദാ, ഇന്നത്തെ വെനസ്ഡേ നല്ല സൂപ്പർ ഹിറ്റ് ആക്കാൻ റെഡിയാണോ? ഞാൻ റെഡിയാണ് വിത്ത് സൂപ്പർ ഹിറ്റ് സോങ്സ് ആൻഡ് കുറെ അധികം കഥകൾ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ വൈബ് കൂടുതലാവണമെങ്കിൽ നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കണം. അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് വൈബും എനർജിയും ഒക്കെ ഉള്ളൂ, അല്ലേ? സോ ദാ, ഇന്നത്തെ ദിവസം കൂടുതൽ എനർജറ്റിക് ആവാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്ന് ദാ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജങ്ക് ഫുഡ്സിനെയൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ട് കുറച്ചധികം ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഈ ചിയ സീഡ്സ് അല്ലേ, അതുപോലത്തെ ഉള്ള സീഡ്സ് ഒക്കെ ഇട്ട് വെള്ളമൊക്കെ കുടിക്കുക, ചിയ സീഡ്സ് ഒക്കെ കഴിക്കുക, നല്ല പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, സ്റ്റേ ഹെൽത്തി. നമുക്കൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടായ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: വൈബ് FM 104.6. ഹേ, ഇവിടെ എല്ലാം വൈബാണ്. മിക്സ്ഡേ മോർണിംഗ്സ്.
4: ഈ തണുപ്പ് കാലത്ത് ചില സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന ഒരു കാര്യം ചെയ്യണം എന്ന് അങ്ങോട്ട് പറയട്ടെ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. തണുപ്പ് കാലം ആവുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ് വെള്ളം കുടിക്കുക എന്നുള്ളൊരു പ്രോസസ്, അല്ലേ? ഇവിടെ എത്ര പേര് കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട്? എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ആൾക്കാർ എവിടെ ബോട്ടിൽ, എവിടെ എവിടെ വെള്ളം കുടിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുന്നവരുണ്ടോ? ശരിക്കും ഈ ചൂട് കൂടുമ്പോഴാണല്ലോ നമ്മൾ ഈ വെള്ളം കുടിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ വെള്ളം കുടി എന്നത് ഭക്ഷണം പോലെ ഒരു ഒരു ഹാബിറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് വെള്ളം, ആ ഒരു ഒരു വാട്ടർ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുമ്പോൾ ആ ഇൻടേക്ക് ഒന്ന് ഗ്രാജുവലി നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമാക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാനായിട്ട് ആരും മറന്നു പോകണ്ട. ഈ ഇടയ്ക്കൊരു പഠനം ഞാൻ കേട്ടതാണ്. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഒരുപാട് വെള്ളം കുടിക്കണം, എന്ത് ചെയ്താലും വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എന്ത് തലവേദന എടുക്ക വെള്ളം കുടിക്കുക, വയറുവേദന എടുക്ക വെള്ളം കുടിക്കുക, മുടി കൊഴിയ വെള്ളം കുടിക്കുക, എല്ലാത്തിനും വെള്ളം കുടിക്കാൻ പറയുന്ന ആൾക്കാരല്ലേ. ആ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ഉൾട്ടയായിട്ട് ചിന്തിച്ചൊരു കാര്യം പറയാണ്. ഒരു പഠനത്തിൽ കണ്ടതാട്ടോ, ലൈക്ക് ഒരുപാട് വെള്ളം കുടിച്ചാൽ അത് നമ്മളുടെ കിഡ്നിക്ക് കുറച്ചധികം പണിയെടുപ്പിക്കലാവില്ലേ. സോ ഒരുപാട് വെള്ളം കുടിക്കണ്ട, ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മതി. സോ ഇപ്പൊ ഞാൻ പറയാണ്, ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ കുടിക്കുക. അധികമായാൽ മറ്റേ അമൃതം വിഷമാണെന്ന് പറയുന്നത് പോലെ ഒരുപാട് വെള്ളം കുടിക്കണ്ട, എന്നാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കുടിച്ച് വളരെ സെറ്റായിട്ട് പോവാ. നമുക്കെന്നാൽ വെള്ളം എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട്

0: ഇവിടെയാണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
1: ഫോർ പ്രീ ബുക്കിംഗ് കോൾ 6427369450.
0: സലിം ഹസൻസ് കിങ്സ് പാർക്ക്, 35 Hobson Street, ഓക്ലൻഡ്, CBD. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്.
2: അങ്ങനെ ദേ എല്ലാവർക്കും ഇഷ്ടമുള്ള ദാ സമയം എത്തിയിരിക്കുകയാണ്. യെസ്, കൂടെ ഞാൻ ടാലിയ. ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
3: ഹായ് ടാനിയ, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരു സോങ് ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും നാട്ടിലാണ്, ചൈതന്യ ആൻഡ് കവിത. അപ്പോ രണ്ടുപേരെയും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നന്ദൻ മൂവിയിലെ ഏതെങ്കിലും ഒരു ട്രാക്ക് വെച്ചാൽ മതി. യാ, താങ്ക് യു.

0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡ്ഡിലും പുഫേ ലഞ്ചും.
0: വാവ്.
1: പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ.

0: Vibe FM 104.6 ഇവിടെ എല്ലാം വൈബാണ്.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
2: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
2: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
2: ഞാൻ പിടിച്ചു.
1: 2102474265.
0: ദി ബിരിയാണി കമ്പനി, ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
3: Hi, endalle angane paattukalukku.

0: നമ്മൾ വളരെ ഹാപ്പി ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോരം ഓർമ്മകളാണല്ലേ നമുക്ക് ഓരോ പാട്ടുകളും കൊണ്ടുതരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വിത്ത് ലവ് ഒരു പാട്ടിലൂടെ ഓരോ ആൾക്കാർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പാട്ടിന് എന്തെങ്കിലും കഥ ഉണ്ടാവാതിരിക്കില്ലല്ലോ. സോ ഓർമ്മകളിലേക്കൊരു തിരിഞ്ഞു നോട്ടം അതുകൂടിയാണല്ലേ ഇത്. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്, ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
1: ഹായ് ടാനിയ, ഞാൻ ജ്യോതിഷാണ്. ഞാൻ ന്യൂസിലാൻഡ് നാളെ നാട്ടിലേക്ക് പോവാണ്. എന്റെ കല്യാണമാണ് സെപ്റ്റംബറിൽ. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഇടുമ്പോൾ ഞങ്ങൾ അതിലിടുന്ന പാട്ട് മറ്റേ ഓക്കെ കൺമണിയിലെ രഹസ്യമേ എന്ന് പറയുന്ന ആ പാട്ടില്ലേ, അതാണ് ഞങ്ങൾ ഇടാറ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാവോ?

0: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
1: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ലല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
0: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
1: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. മിക്സ്ഡേ മോർണിംഗ്സ്.
4: അങ്ങനെ എന്താ ഇന്നത്തെ മിക്സ് ഡേ മോർണിംഗ്സ് ഒക്കെ ദാ ടാറ്റാ ബേബി പറയാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വൈകിട്ട് എന്താ പരിപാടി എന്ന് നമ്മുടെ ലാലേട്ടൻ ഷോ, അത് ആരും മിസ്സാക്കണ്ട. ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തോളൂ. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂന്നേ. സോ ടിക്കറ്റുകൾ ആരും മിസ്സാക്കണ്ട, വേഗം വേഗം ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തോളൂ. അതേപോലെ തന്നെ വിത്ത് ലവ് ഒരു പാട്ടിലേക്ക് നിങ്ങളുടെ സോങ് ഡെഡിക്കേഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായി അറിയിക്കാനും ആരും മറന്നു പോകണ്ട കേട്ടോ. സോ അതുവരെ ബാക്കി എല്ലാ വിശേഷങ്ങൾ വരുന്നത് വരെ പാട്ടുകളും ബാക്കി കഥകളും ഒക്കെ ആയിട്ട് ഞാനുണ്ടാവും കൂടെ നാളെ രാവിലെ കൃത്യം 7 മണി തൊട്ട് 9 മണി വരെ കൂടി ഞാൻ ടാങ്ങിയാണ്. ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്.